0: സത്യബോഹവും കാട്ടുകായി, സത്യബോഹവും കാട്ടുകായി.
1: ജനപ്രിയമൊക്കെ
0: ഒരു പോപ്പുലർ വെണ്ട ഹൈമോമ ക്ഷമതീന് ഒരു ജനപ്രിയത്തേക്ക് കൊച്ചര റൈക്കറ സമാഹാരായിട്ട് സെറ്റ് എന്നെ സമാഹാരായി പൊടി ദയാക്കല്ല മോഡ് വരണ പൊടി കൊട്ടസ കുത്തത്തി ഏയ അത്യാശയ ജനപ്രിയ ജനപ്രിയത്തായി പ്രസിദ്ധി അയക്കാണ് ഇദ്ദേഹം പ്രസിദ്ധ മിനിസ്സു മിനിസ്സുണ്ട് പ്രിയ നത്തി വേണ്ട പുല ജനപ്രിയക്കാണ് ജനതാവുടെ പ്രിയ
1: പ്രിയ
0: ജനായി പ്രിയായി ജനപ്രിയക്കാണ് കാറ്റഗറിയൊക്കെ സമ്മാന ഗണ്ണാക്കിലൊക്കെയാണ് മാറുക ദക്ഷതമ വകയും ജനപ്രിയമൊക്കെ എത്തും ആശീർവാദ ഓണമൊക്കെ ഗമന
1: കിട്ടും
0: അപ്പൊ ഈ പോപ്പുലർ അവേർഡ്സ് ഉദയം അതാക്കറ പോപ്പുലർ അവേർഡ്സ് അപ്പൊ
1: ഐടിഎന്നെ
0: കത്തത്ത് അപ്പൊ താറുഖ ന്യൂസേക്ക് നജീത് മാത്തരക്ക് റിഹാൻ സേനാധീര ഏവില്ല ഹൊന്ന ജനപ്രിയ നിവേദക കാറ്റഗറിക്ക് ആയി അപ്പേ ലക്കാട് ഒരു ഹത്തറവണ കലീൻ പോപ്പുലർ അവാർഡ്സ് വല്ല സമ്മാന രാത്രി ലക്കാട് നിയോജനയാക്ക് തീരണം മോസ്റ്റ് പോപ്പുലർ റേഡിയോ പ്രോഗ്രാം കപ്പൽ ലങ്കാവിമ ഇന്ന കപ്പൽസ് അത്തറി
1: റേഡിയോ
0: മേ അപ്പേ ഹവസ് ഇന്ന
1: കപ്പൽ
0: ചാരു സഹച് മേ ചമിത് മേദെന്ന ചമിത് ചാരു ഇക്കലാഗ കിയവേ നാം ദേഗ ഇത് മേദെന്നഗേ ഷോയേകട അസീമിത ജനപ്രിയത്വയക് ദെൻ ലബില തിയ
1: അയ്യാനേ അനുവാസ ദെക്കമേകോഗേ തമായ മക്കത
0: ദാവ കിയനകോട ബാലി ദെല്ലാന ഓ കാവേട തിബ്ബോയ ഗതി ഇകനേ അയിങ്കല്ല ദെൻ ബല്ല അയിങ്കല്ല ദാനോ മെച്ചര വെദഗത് കഥാവക് കേന ജോക്ക് യാ ദാനോ മെന്തി അപ്പൊ ഇതെന്നെ റെഡി ചെയ്തേ ജനപ്രിയ എത്തോട്ടെ ഏ ദെ ഏ സമ്മാനം ലഭാകണ്ണകോട്ട് ഏകട വോട്ട് കയറാണ് ആടെ ചാൻസ് ഒക്കെ ദീല തീയണം ഹാറി അത്രമ കീനാണ മേ വോട്ടൊക്കെ കീനക ഹാറി മേ പ്രൊസീഡിയൊക്കെ കീഴിൽ അപ്പൊ കിയമു മിക കരാണ്ട ഓണ വിധിയ ആടെ കരാണ തീന ലക്കാണ് ഫേസ്ബുക്ക് പേജ് ഒക്കെ കീഴില്ല ഉടിമ തീയണ പോപ്പുലർ അവാർഡ്സ് നോമിനേറ്റ് പോസ്റ്റ് ഒക്കെ ഏകട്ട ലിങ്കൊക്കെ അത്തിയനോ ലിങ്കൊക്കെ ക്ലിക്ക് കരാൻ എത്തോട്ട് കാറ്റഗറിയൊക്കെ രണ്ട് പുലുവാങ്ങ ആട്ടെ ഈ കാറ്റഗറിയൊക്കെ സിലക്ട് കരാണോണി എത്തനീ മോസ്റ്റ് പോപ്പുലർ റേഡിയോ പ്രോഗ്രാം കപ്പൽ സിലക്ട് കരാൻ പിയവൃത്തേക്കായി തുണയി തീയൻ സങ്കീർണ്ണനേ പേജ് കിടകിയ ലിങ്കൊക്കെ ക്ലിക്ക് കറ കാറ്റഗറിയൊക്കെ സിലക്ട് കറ എത്തനീ കപ്പലിലൊക്കെ സിലക്ട് കരാണ് ചാറുയി അപ്പേ ചമിതുയിന്നോ എത്തന വോട്ട് കീന ബട്ടനെ കേബുവാമോ ആ വോട്ടേക്ക് തന്നെയാണോ റൈറ്റ് ഏക മതഗതി ആകണം പോപ്പുലർ അവാർഡ്സ് രാത്രിയേതി വിശേക്വേന്ന മൊണാക്കിം പീരൽ പാരിശ്രീ ഖ്യാലീൻ പോപ്പുലർ അവാർഡ് സമ്മാന രാത്രിയെ വസറേ ജനപ്രിയതമ റേഡിയോ പ്രോഗ്രാം കപലിലേക്ക് വെണ്ണേ ചമിതുയി ചാറുയി ഏ വെണുവേ ഒയാ ഇതിനട തീനാതരി പൊടി വോട്ടേക്കിൻ പെണ്ണ
1: അപ്പിട തീനാതരി പെണ്ണുവട കമക്നേ ഗോലണ്ട് വോട്ടേക്ക തീർ
0: നീ ലക്കണട് ഓ നവയായി വിനാടി 42